നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരും

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി

ജീവിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: കോളേജുകളും സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട് അതാ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755.

വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: About it, applications are open to everyone. For further details, please contact +91 730 66 380 59 or visit our website www.teresas.ac.in.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാളവിക. ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ എറണാകുളത്ത് നമ്മുടെ സെൻറ് ആൽബർട്ട്സ് കോളേജിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഒരു പാട്ടുകാരിയാണ്. ഒത്തിരി പ്രൊഫഷണലായിട്ട് പാടില്ലെങ്കിലൊക്കെ തിരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പാടും, സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഇത്തിരി മെലഡീസും കുറച്ച് ക്ലാസിക്കൽ ടൈപ്പ് സോങ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, പാട്ടെന്ന് വെച്ചാൽ ഞാൻ 4 വയസ്സിലാണ് പാട്ട് പഠിക്കാനായിട്ട് ആദ്യമായി ചേരുന്നത്. കുഞ്ഞിലേ തൊട്ട് പാടുന്നത് കണ്ടിട്ട് അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള പരിചയമൊക്കെയാണ് കേട്ടോ. 4 വയസ്സിൽ ചേർത്തി. 4 വയസ്സിൽ തന്നെ എൻ്റെ അരങ്ങേറ്റവും കഴിഞ്ഞു, ദൈവഭാഗ്യം കൊണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ഒരു 7th 8th ഒക്കെ ആയപ്പോഴും 8th ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ കേരള വിഷൻ ചാനലിൽ പാട്ടിൻ്റെ തീരം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോഴും കറൻ്റ്ലി അത് റണ്ണിംഗ് ആണെന്ന് തോന്നുന്നു. ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ മെയിൻലി പുതിയ പുതിയ ഗായകരെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതാണ് എൻ്റെ വെരി ഫസ്റ്റ് TV പ്രോഗ്രാം വരുന്നത്.

അതിനുശേഷം പിന്നെ ഒത്തിരി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗാനമേള ആയാലും നമ്മളിപ്പം കല്യാണം റിസപ്ഷൻസ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, പാട്ടിനെ കുറിച്ച്, പാട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ നല്ല പോലെ പാടും, അമ്മയും അച്ഛനും പാടും. പക്ഷെ കൂടുതലായിട്ട് അമ്മ ഇങ്ങനെ മൂളി മൂളി എപ്പോഴും അമ്മ ഇങ്ങനെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ മൂളുന്നത്

ഫ്രണ്ട്സൊക്കെ ആയാലും നമ്മൾ പാടുമ്പോൾ ഓ അമ്മ പാടുമോ അച്ഛൻ പാടുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ചിലവർക്ക് എന്താ പറയുക അമ്മമ്മമാർ അങ്ങനെ അങ്ങനെ നമുക്ക് പരമ്പരാഗതമായി കൈമാറിയ പുണ്യം എന്നൊക്കെ പറയാം, അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പാട്ടിൻ്റെ ആ സത്യം എനിക്ക് കിട്ടുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. പിന്നെ ബേസിക്കലി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അമ്മ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് വെച്ചിട്ടോ, ലൈക്ക് ആ ഒരു ടൈമിലോ പാട്ട് പഠിപ്പിക്കാൻ വിടുക, അല്ലെങ്കിൽ എന്താ പറയുക പാട്ടിനാണ് മുൻതൂക്കം. എൻ്റെ അമ്മ എൻ്റെ ആ പാഷൻ ഒത്തിരി കണ്ടറിഞ്ഞിരുന്നു. ഒരു ടൈം എത്തിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഓ ഇവൾക്ക് ഇതാണ് കൂടുതലും ഇഷ്ടം എന്നുള്ളത്. എഡ്യൂക്കേഷനെ ഒരിക്കലും കുറവ് വരുത്തിയിട്ടില്ല, ബട്ട് പാട്ടാണ്, പാട്ടിൽ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു ഹോപ്പ് ഇപ്പോഴും ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് പാട്ടിലേക്ക് കടന്നത്. പാട്ടൊരിക്കും ഇതുവരെയും പാട്ട് ഞാൻ കൈവിട്ടിട്ടില്ല. പാട്ട് സൈഡും ആൻഡ് എൻ്റെ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല, എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും മ്യൂസിക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഡ്യൂക്കേഷൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു മെലഡി സോങ് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം.

ഓക്കെ, ഇപ്പം നമ്മൾ കേട്ടത് കല്യാണത്തേനില എന്ന സോങ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും എന്താ പറയുക, ഇഷ്ടപ്പെട്ട ജേണലിലുള്ളൊരു സോങ് ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾ ടൈം ഹിറ്റ് സോങ്സ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ പറയുക, നമുക്ക് എന്താ പറയുക, പാട്ടെന്ന് പറയുമ്പം പല തരത്തിലുണ്ട് അല്ലേ. മെലഡീസ് ഉണ്ട്, അടിച്ചുപൊള്ളി ഡപ്പാങ്കുത്ത് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ട്. പലർക്കും പല ജേണേഴ്സിലുള്ള സോങ്സ് ആയിരിക്കും ഇഷ്ടപ്പെടുക അല്ലേ. ചിലവർ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് മാത്രം കേൾക്കുന്നവരുണ്ടാവും, ചിലവരെന്താ പറയുക എല്ലാം മിക്സ് ചെയ്ത് കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ പറയുക സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇമോഷണലി നമ്മളെ, അല്ലെങ്കിൽ മെലഡീസ് ആണ് കൂടുതലും നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന സോങ്സ്. ഭൂരിഭാഗം പേർക്കും അങ്ങനെയായിരിക്കും, മെലഡീസ് കേട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം.

വരും. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ നമ്മൾ പാട്ട് ഒന്ന് കേട്ടാലും ഒരു ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടുന്നവരൊക്കെ ആയിരിക്കും അല്ലേ. ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരുപാട് മലയാളം സോങ്സ് നമ്മുടെ സോങ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാനൊരു സോങ് അടുത്തതായിട്ട് പാടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇമോഷൻ എന്നുള്ളൊരു വേർഡിനെ ഇങ്ങനെ പീക്ക് പോയിൻ്റ് ചെയ്ത് പറയുന്നത്. അമ്മ മഴക്കാറിന് എന്ന സോങ് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ എം ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഗിരീഷ് പുത്തഞ്ചേരി സാർ ലിറിക്സ് എഴുതി. അതിൻ്റെ ഫീമെയിൽ വേർഷൻ ശ്വേത മോഹൻ മാം ആണ് പാടിയിട്ടുള്ളത്.

ഓക്കെ, അപ്പം നമ്മളിപ്പം ഇമോഷണലി ടച്ച് ചെയ്യുന്ന സോങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നെ ഇമോഷണലി ടച്ച് ചെയ്യുന്നൊരു സോങ് ഞാൻ പാടിയും തന്നു, എൻ്റെ അമ്മയ്ക്കും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാനത് പാടിയത്. ഇനി ഒത്തിരി കാര്യം നമുക്ക് സംസാരിക്കാനായിട്ട്, എനിക്കൊക്കെ പ്രത്യേകിച്ചിട്ടോ സംസാരിക്കാനായിട്ടൊക്കെ അവസരം കിട്ടിയാൽ ഒത്തിരി ഇങ്ങനെ സംസാരിക്കും. പിന്നെ സംസാരിച്ച് സംസാരിച്ച് അത് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ ട്രാക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. നമ്മൾ ഒരുപാട് ടോക്സ്, നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സിനായിട്ടായാലും പാരൻസിനായിട്ടായാലും, ഇപ്പം പാരൻസ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഞാൻ കൂടുതലും കണ്ടു വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ചോദിച്ചാൽ കൂടുതലും പാരൻ്റാണ് നമ്മുടെ, അല്ലേ? പാരൻറ്റിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. പാരൻസാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്, എൻ്റെ അമ്മാച്ചനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കൂടെ പഠിച്ചവർക്കും എല്ലാവർക്കും ഉള്ളൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, മനുഷ്യരാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തോട്ട്സ് ആണ് അവർക്ക്, ഇമോഷൻസ് ആണ് അവർക്ക്, അവരുടെ ക്യാരക്ടർ. ഡിഫറെൻറ്റ് ഹ്യൂമൻ ബീങ്സ് ഹാവ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മളെല്ലാവർക്കും പല ടൈപ്പ് ഓഫ് എന്താ പറയുക, സോണിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ലൈഫിൽ എനിക്ക് എങ്ങനെ വളരെ എന്താ പറയുക ഫാബുലസ് ആയിട്ട് ബിഗ് എമൗണ്ട് ഓഫ് ഫ്രണ്ട്സ് ഒന്നും എനിക്ക് തീരെയില്ല. അങ്ങനെ ഒരു സ്പേസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒത്തിരി പ്രൈവറ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒക്കെ എന്താ പറയുക അങ്ങനെ ആയെന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്ന എന്താ പറയുക തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം, വാശി പിടിക്കാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ, അത് വേറെ കാര്യം. ബട്ട് എന്നാലും നമ്മൾ ടു ഗീവ് റെസ്പെക്ട്, ടു ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇൻ റിട്ടേൺ നമുക്ക് വിഷമിപ്പിക്കുന്ന പോലെ വരുമ്പോൾ അത് ഒത്തിരി ആവുമ്പം

ഡെഫിനറ്റ്ലി നമ്മളെ അത് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ടെൻത്ത് വരെയും എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും വി ആർ ഇൻ ടച്ച്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അതെ, ഒരു പരിധി വരെ നമ്മുടെ ആ കുഞ്ഞിലേ തൊട്ട് നമ്മളിങ്ങനെ പഠിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട്സ്, ആ ഒരു റേഞ്ച് ഓഫ് ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ലെവൽ ഓഫ് ആ ഒരു ടൈം ഉണ്ടല്ലോ, എനിക്ക് ബേസിക്കലി ആ ഒരു ടൈമിലായിരുന്നു ഭയങ്കര എന്താ പറയുക, കുശുമ്പ്, കുനിട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ്. നമ്മളിങ്ങനെ സിൻസിയറായിട്ട് എല്ലാവരുടെ എല്ലാം സംസാരിക്കും, നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഷെയർ ചെയ്യും, ഈച്ച് ആൻഡ് എവറി കൈൻഡ് ഓഫ് ടോക്സ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലേ, എൻ്റെ പാരൻസിനോട് എന്ന പോലെ ഞാൻ ഷെയർ ചെയ്തിരുന്നു എൻ്റെ പ്ലസ് ടു വരെയും, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിർത്തിയതാണ്. പിന്നെ നമ്മുടെ എൻ്റെ ഡിഗ്രി ലൈഫ്, കോളേജ് ലൈഫ് ബേസിക്കലി ഓക്കെ, നമ്മളെല്ലാവരും പ്ലസ് ടു കഴിയുമ്പോൾ ഇനി നമ്മൾ തന്നെ ഇരുന്ന ആലോചിക്കും കോളേജാണ് ചെത്തണം, എന്താ പറയുക, ഉലാത്തി നടക്കണം, ഈ കൈൻഡ് ഓഫ് ഡ്രീംസ് ഒക്കെ ആയിട്ടാണ് നമ്മളും കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുക ചേരുക. ബട്ട് കുറേ പേര് പിന്നെ എന്താ പറയുക, ഒത്തിരി ഹൈ മെച്ചുവേർഡായിട്ട് എന്താ ക്ലാസ്സിലിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്തും, ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് ഒന്നാമത്തെ മാറ്റർ, അത് ഞാൻ പറയാൻ വിട്ടു. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഐ ആം കമ്മിങ് ഫ്രം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തത് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. ഓഫ് കോഴ്സ് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജ് എത്രയായാലും വലുതാണല്ലോ, അപ്പോൾ അടിപൊളി കോളേജാണ്. എവറിബഡി മൈറ്റ് നോ ദാറ്റ് നമ്മുടെ നിറം സിനിമ, പുതിയ മുഖം സിനിമ, അങ്ങനെ ലോട്ട് ഓഫ് എന്താ പറയുക സിനിമാസിൻ്റെ ഷൂട്ടിങ്സൊക്കെ നടന്നിട്ടുള്ളൊരു കോളേജ് ക്യാമ്പസാണ്. ഇറ്റ്സ് എ ബിഗ് ബിഗ് വെരി ബിഗ് ക്യാമ്പസ്, അടിപൊളി കോളേജാണ്. സ്റ്റഡീസിലായാലും ബാക്കി കാര്യങ്ങൾക്കായാലും പിന്നെ എന്താ പറയുക, കോളേജ് ലൈഫിലാണ് എനിക്ക് കുറച്ചും കൂടി വാല്യുവബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്താന്ന് മനസ്സിലായതും കിട്ടിയതും, മീൻസ് നമ്മുടെ ആ ഫൈനൽ ഇയർ കഴിയുന്ന സമയത്ത് മനസ്സിലായ ആരൊക്കെ കൂടെ ഉണ്ടാവും, എന്താണ് ബേസിക്കലി നമുക്ക് മോറൽ വാല്യൂസൊക്കെ തരുന്ന ഫ്രണ്ട്സ് ഏത്, ചുമ്മാ നടക്കുന്ന ഫ്രണ്ട്സ് ഏത്, എന്താ കുത്തിത്തിരിപ്പെടുക്കാൻ നടക്കുന്ന ഫ്രണ്ട്സ് ഏതെന്നൊക്കെ മനസ്സിലായത് ആ ഒരു ടൈമായപ്പോഴാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി എം എ ഇംഗ്ലീഷാണ് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജിൽ. എൻ്റെ ക്രൈസ്റ്റ് കോളേജിൻ്റെ അതേ ഒരു വൈബുള്ള ഒരു കോളേജ് എന്ന് എനിക്ക് വളരെയധികം തോന്നി. ബേസിക്കലി നമ്മൾ എം എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സബ്ജക്ട് മാറ്റേഴ്സും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പഠിക്കണം, പഠിക്കാനായിട്ടാണ് പോകുന്നത് ഒക്കെ. അപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒത്തിരി പേര് വന്ന് പോയിക്കൊണ്ടിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല ആരൊക്കെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ വി വിൽ സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് ഗ്രോത്ത് പീരീഡ് ഓഫ് അവർ ലൈഫ്, അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഇനി മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പറയത്തില്ലേ ഈ നമ്മുടെ കണ്ണാടിയാണെന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം, അത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ്, അങ്ങനെ രണ്ട് പേര് കൂടെയുണ്ട്, അവരായിട്ടാണ് ഇപ്പോഴും ഞാൻ എൻ്റെ ഇപ്പം ഇവിടെ പി ജി ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ സ്റ്റേ ചെയ്തിട്ട്, ഞങ്ങൾ മൂന്നാളാണ് ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നത് വി ത്രീ ഗേൾസ്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് അവർ ഫാഷൻ ഡിസൈനിങ്ങും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷൊക്കെ അവരിപ്പോൾ പഠിക്കുന്നു, ഞാനിവിടെ എം എ ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി ലൈഫ് ഇപ്പം എറണാകുളത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ടോട്ടലി ഓൾ ഓവർ എല്ലാവരും അവർ കേട്ടിട്ട് തന്നെ എന്നോട് ഒത്തിരി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്, പിന്നെയും പിന്നെയും പാടുന്നവർ പാടിപ്പിച്ചിട്ടുള്ളൊരു സോങ്ങാണ്.

ഇനി അടുത്തതായിട്ട് നമ്മുടെ സോങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പാട്ട് പാട്ടിനെ കുറിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ജനറൽസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളെല്ലാവരും എന്താ പറയുക, പാട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരായാലും ഇപ്പോൾ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കുമ്പോഴായാലും നമ്മളെന്താ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ കർണാട്ടിക് സോങ് ആണ്, അപ്പോൾ ക്ലാസിക്കൽ സോങ്. ഞാൻ എൻ്റെ 4 വയസ്സ് തൊട്ടാണ് ക്ലാസിക്കൽ പഠിക്കുന്നത്, ടിൽ എൻ്റെ 11th വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നെ എക്സാംസ് പഠിത്തം കാര്യങ്ങളൊക്കെ ഇപ്പം വല്ലാതെ കുറഞ്ഞു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ വല്ലാതെ കുറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയൊക്കെ ആയപ്പം നമ്മുടെ കൊറോണ എല്ലാ മേഖലകളിലും അത് നല്ലപോലെ എഫക്റ്റ് ചെയ്തു. ജോബായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ആയാലും എല്ലാം ഡൗൺ ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ. അപ്പം അതുപോലെ തന്നെ കോളേജുകളിൽ നിന്നപ്പം ബേസിക്കലി ക്ലാസ്സസ്സും നിന്നു. പിന്നെ ഞാൻ തീരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് കിട്ടിയ ഏതൊരു കഴിവായാലും നമ്മുടെ ആ ഒരു സേഫ് സോണിലിരുന്ന് നമ്മളത് പരമാവധി നർച്ചർ ചെയ്യുക. പരമാവധി പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ. പരമാവധി നമുക്ക് കിട്ടിയ എന്ത് ചെറിയ കഴിവായാലും, ഡ്രോയിങ് ആവട്ടെ, ഡാൻസിങ് ആവട്ടെ, എനിത്തിങ്, നമ്മളത് പരമാവധി എന്താ പറയുക, പോയി അറ്റൻഡ് ചെയ്ത് എന്താ പറയുക, എനിക്ക് ആ ക്ലാസ് കിട്ടിയില്ല, അപ്പോൾ അതോടുകൂടി അയ്യോ ഞാൻ ഇനിയിപ്പോൾ ക്ലാസ്സില്ല, പ്രാക്ടീസ് ഇല്ല, കഴിഞ്ഞു എൻ്റെ കഴിവ്, ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ഡൗൺ ആക്കി കളയുന്നത്. ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രയത്നിക്കണം. നമുക്ക് വേണ്ടിയുള്ള എവിടെയാണ് നമുക്കൊരു കച്ചിത്തിരുമ്പ് കിട്ടുന്നത്, നമ്മൾ തന്നെ ഇറങ്ങി അന്വേഷിച്ചാൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരാൻ പറ്റൂ. ക്ലാസിക്കൽ സോങ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബേസിക്കലി കർണാട്ടിക് അപ്പം എൻ്റെ ഒരു 10th+1 വരെയും കണ്ടിന്യൂ ആയിട്ട് പഠിച്ചെന്ന് പറയാം. എന്നാലും എന്താ പറയുക, ഇടയ്ക്കൊക്കെ നമുക്ക് എല്ലാവർക്കും വരുന്ന പഠിത്തത്തിലായാലും എന്ത് കാര്യത്തിലായാലും വരുന്ന മടി എന്ന് പറയുന്ന സംഭവം അല്ലാതെ എന്നിങ്ങനെ വലിച്ചു നിർത്തിയിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രാക്ടീസ് ഇപ്പോൾ വളരെ കുറവായിരുന്ന സമയത്ത് അത് നല്ലപോലെ ഞാനിങ്ങനെ പെട്ടെന്നൊരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നല്ലപോലെ എന്നെ എഫക്റ്റ് ചെയ്തിരുന്നു പ്രാക്ടീസിൻ്റെ കുറവ്. ഇപ്പോഴും പരമാവധി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുമ്പോഴൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസിക്കല് ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചത് കൊടുങ്ങല്ലൂർ സോപാനം ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ കീഴിൽ നിന്നാണ്. മാഷിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, വേറെ അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരൊന്നും എനിക്കില്ല. പിന്നെ ഫിലിം സോങ്സൊക്കെ ചില ഓഡിഷൻസൊക്കെ വരുമ്പോൾ എനിക്ക് പ്രാക്ടീസ് തരാനായിട്ട് ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റ് സരിഗമ ഏഷ്യാനെറ്റ് സൂപ്പർ സ്റ്റാർ സംതിങ് എന്തോ പ്രോഗ്രാമൊക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ സരിഗമ പ സീ കേരളത്തിൽ അവരുടെ തന്നെ പ്രാക്ടീസ് കൊടുക്കുന്ന സാർമാരിരിക്കത്തില്ല, അവിടെ നൌഷാദ് എന്ന് പറയുന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. മൈലാഞ്ചിയിലൊക്കെ ആ മാഷ് ഉണ്ടായിരുന്നു. നൌഷാദ് മാഷ് എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് മാഷിൻ്റെ കീഴിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ സോപാനം ഉണ്ണികൃഷ്ണ മാഷാണ് എന്നെ കർണാട്ടിക് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം മാഷിനെ ഞാൻ ഈ വേളയിൽ ഒത്തിരി ഈ വേളയിൽ നല്ല ഏതൊരു വേദി കിട്ടുമ്പോൾ പാടാൻ കയറുമ്പോഴായാലും ഞാൻ എൻ്റെ ഗുരുവിനെ സ്മരിക്കാറുണ്ട്. എനിക്കെന്താ പറയുക, എൻ്റെ വോയിസ് നർഷ് ചെയ്ത് ഈ ഒരു വിധത്തിലാക്കി തന്നത് മാഷാണ്. എന്താ പറയുക, മാഷിൻ്റെ ആ ഒരു പിന്തുണയും ഹെൽപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും സൗണ്ട് ഇങ്ങനെ ആ പ്രാക്ടീസ് മാഷിൻ്റെ ആ കുറച്ച് വാക്കുകളൊക്കെ കാരണം ഇപ്പോഴും വല്ലപ്പോഴായാലും പ്രാക്ടീസൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഡെയിലി എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ പാടാറുണ്ട്. നമുക്കൊരു ക്ലാസിക്കൽ ഒരു സെമി ക്ലാസിക്കൽ സോങ് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. എൻ്റെ മാഷിനും എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കുമായിട്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.

ഓക്കെ, അപ്പം നമ്മളൊരു സെമി ക്ലാസിക്കൽ ഹിറ്റ് സോങ് കേട്ടിട്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ ഒരു ലൈഫ് ജേർണിയിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇവൻ്റ് എന്ന് ബിഗ് ഇവൻ്റ് തന്നെ, എന്നെ സംബന്ധിച്ചത് വെരി വെരി ബിഗ് ഇവൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ. ഈ അടുത്ത് റിലീസായ നമ്മുടെ വെരി ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു മെഗാസ്റ്റാർ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ ഭീഷ്മപർവം, അമൽ നീരജ് സാറിൻ്റെ ഡയറക്ഷനിലുള്ള മൂവി. അപ്പോൾ ആ മൂവിയിൽ നമ്മുടെ ജിനു സാർ ഉണ്ടല്ലോ, ജിനു സാർ ഒരു പള്ളിയിലച്ഛൻ്റെ, ഓഫ് കോഴ്സ് അത് മിക്കവരും കണ്ടിട്ടുണ്ടാവും മൂവി. ജിനു സാർ പള്ളിയിലച്ഛനായിരുന്നു, ജിനു സാറിൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് പള്ളിയിൽ കൊയർ പാടുന്ന ഒരു ടീമായിട്ട്, എന്താ പറയുക, ഈശ്വരൻ്റെ സഹായം കൊണ്ട്, ഈ ദൈവാധീനം കൊണ്ടെന്നൊക്കെ പറയാം, എങ്ങനെയൊക്കെയോ ആണ് അതിലേക്ക് ശരിക്കും പറഞ്ഞ അറ്റ് ലാസ്റ്റ് മൊമെൻ്റ് വരെയും തീരെ ഫിക്സ്ഡ് ആയിരുന്നില്ല. അതിൽ വിഷ്വലി എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമാവാനും പറ്റി. ഓൺ വോയിസും നമ്മൾ ആ ഒരു കൊയർ ടീം തന്നെയായിരുന്നു, പാടിയതും നമ്മൾ തന്നെയായിരുന്നു, വിഷ്വലിയും നമുക്ക് അതിലൊരു ചാൻസ് കിട്ടി. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എന്താ പറയുക ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അതെന്ന് വെച്ചാൽ അമൽ നീരജ് സാറിൻ്റെ ഒരു സ്ക്രീനിൽ വരാനായിട്ട് ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല നമുക്ക്. അതിലുപരി എന്താ പറയുക, ഒത്തിരി ഒത്തിരി ആൾക്കാർ എന്താ പറയുക അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്നൊരു മിന്നായം പോലെയൊക്കെ വന്ന് പോകാൻ വേണ്ടി ഒത്തിരി എഫേർട്ട് എടുക്കുന്നവരുണ്ട് അമൽ നീരജ് സാറിൻ്റെ ഒരു സ്ക്രീൻ അണ്ടറിൽ വരാനായിട്ട്. അപ്പോൾ അത് അതിൽ വന്നത് ഓഫ് കോഴ്സ് അത് ഒന്നാമത്തെ കാര്യം. പിന്നെന്താ പറയുക, പാടാനും കഴിഞ്ഞു, ഒപ്പം നമുക്ക് ആ ഒരു സീനിൽ വിഷ്വലി നമുക്ക് പ്രസൻ്റ് ആവാൻ കഴിഞ്ഞു, അതൊരു വലിയ കാര്യം. പിന്നെ അതിലേക്ക് എത്തിപ്പെട്ട എൻ്റെ ആ ഒരു ജേണി ഞാനൊന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്,

എൻ്റെ ഹയർ സെക്കൻഡറി പഠിക്കുമ്പം എൻ്റെ ക്ലാസ്സിലായിരുന്നില്ല കേട്ടോ, കൊമേഴ്സ് ബാച്ചിലായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ആളുടെ ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരുന്നു ആള് എനിക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ ആളിനോട് പറഞ്ഞു, ഈ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് പറഞ്ഞു, ഏടാ ഞാനിങ്ങനെ നിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവളുടെ അണ്ടറിൽ കുറേ ഷോർട്ട് ഫിലിംസിനൊക്കെ കുറേ വോയിസ് കൊടുക്കാനൊക്കെ ആയിട്ട്, ഞാൻ പാട്ട് മാത്രമല്ല ഡബ്ബിങ്ങൊക്കെ ചെയ്യും, അപ്പോൾ നിനക്ക് പാട്ടും എല്ലാം നീ ചെയ്യുമല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ അറിയില്ല വരുവാണെങ്കിൽ നിനക്ക് യൂസ്ഫുൾ ആവുമല്ലോടെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഇവളെനിക്ക് നമ്പർ തന്നു നോക്കി. ഇവളിന് ഈ പറഞ്ഞ മോഡലിംഗ് ചെയ്യുന്ന ഈ ഫ്രണ്ട് ഇവളെനിക്ക് മെസ്സേജ് അയച്ചു, എടാ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഡേയ്ക്ക് ഒരു വോയിസ് എന്തോ ഒരു സംഭവം, ഞാൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തന്ന സംഭവം, ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് എന്തോ ഷോർട്ട് ഫിലിമിലേക്ക് അത് നമ്മൾ അഭിനയിക്കുക കൂടി വേണം, എനിക്ക് അഭിനയിക്കാനൊന്നും തീരെ വശമില്ലാത്ത ഒരാളാണ്, ഇങ്ങനെ വായിട്ടലയ്ക്കാൻ മാത്രം പാടാനും മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പം ഞാൻ ഇല്ലടാ അതിലേക്ക് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓൾറെഡി സാറിന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, അപ്പോൾ സാറ് ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു പോയി. ഓക്കെ, അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഓഗസ്റ്റ് ആയപ്പം എനിക്ക് സാറിൻ്റെ നിന്ന് ജൂലൈ ലാസ്റ്റ് ഒക്കെ ആയപ്പം എനിക്ക് മെസ്സേജ് വന്നു, പെട്ടെന്നായിരുന്നു. എന്താ പറയുക, ഹലോ, ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട് നടക്കുന്നത്, മമ്മൂട്ടി സാറിൻ്റെ ഭീഷ്മ പർവ്വം എന്ന മൂവിയിലേക്കാണ്, ഇൻട്രസ്റ്റഡ് ആണോ? ഇത്ര മാത്രമേ മെസ്സേജ് എനിക്ക് നേരിട്ട് വന്നത്. ഞാനപ്പോൾ ഈശ്വര ഇത് ആർക്കോ അയച്ച മെസ്സേജ് മാറിയതാണ് എനിക്കല്ലാന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ സാർ ആരെയാ, എനിക്ക് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് ഇങ്ങനെ അയച്ചു. അപ്പം സാർ മാളവികയല്ലേ, എനിക്കെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കൺഫർമേഷനായി എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഞാൻ ആ സാർ, അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്, ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ടാണ്, വോയിസും നിങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ വിഷ്വലി, അപ്പം സാർ എനിക്കങ്ങനെ അഭിനയിക്കാനും പിന്നെ ഞാൻ എന്നെ ഇപ്പം നേരിട്ട് കണ്ടാൽ നേരിട്ട് കാണാതെയാണ് സാറ് മെസ്സേജ് അയക്കുന്നത്, അപ്പോൾ ഒന്നാമത് ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല, ഡോക്യുമെൻ്ററീസ് ഒന്നും അല്ലല്ലോ, ഒരു ഫിലിം, അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം, മമ്മൂട്ടി സാറിൻ്റെ ഫിലിം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, സാർ ഞാൻ ആദ്യം അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ കണ്ടാൽ എത്ര ഏജും ചോദിച്ചു എന്നോട്, എൻ്റെ ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അതൊക്കെ അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് വളരെ ഓപ്പണപ്പായിട്ട് പറഞ്ഞു, സാർ ഞാൻ ആ കാണുന്ന പോലെയല്ല, ഒത്തിരി ഫെയറല്ല ഞാൻ, എനിക്കങ്ങനെ ഹൈറ്റും ഇല്ല, ഞാൻ എൻ്റെ കണ്ട ആ ഒരു ഏജാണെന്ന് എല്ലാവരും ചോദിക്കാറില്ല, മാക്സിമം പോയ എയ്ത്തിലാണോ പ്ലസ് വണ്ണിലാണോ ടെൻത്താണ് അത്ര വരെ ആ ഒരു റേഞ്ച് വരെ എന്നെ കണ്ടാലും എല്ലാവരും ചോദിക്കാറുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു അതൊന്നും ആലോചിക്കേണ്ട, കാരണം ഇപ്പോൾ ഒത്തിരി ഡെവലപ്മെൻ്റ് ആയി, ഓഫ് കോഴ്സ് അതൊരു കാര്യമാണ്, സിനിമ ആയാലും മോഡലിംഗ് ഇൻഡസ്ട്രിയിലായാലും എല്ലായിടത്തും ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടല്ലേ, നമ്മുടെ ഇപ്പം ഫെയർനെസ് കൊണ്ടോ നമ്മുടെ എന്താ പറയുക ബോഡി ടൈപ്പ് ബോഡി സ്ട്രക്ചർ എങ്ങനെയാ അതൊന്നും വിലയിരുത്തി ഇപ്പം അങ്ങനെ നടക്കുന്നില്ല, ഉണ്ട് ഒരു നടക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത്, പക്ഷേ ഒത്തിരി ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു അതൊക്കെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അണ്ടറിലിരിക്കും, അവർക്ക് എന്തായാലും അയച്ച്, ഞാനല്ല തീരുമാനം എടുക്കുന്നത്, അവർക്ക് എന്തായാലും അയച്ചു കൊടുക്കട്ടെ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 വീക്ക് എനിക്ക് റിപ്ലൈ വന്നു, ഞാൻ സെലക്ട് ആയി എന്നുള്ളത് വന്നു, പാട്ടൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമായി, ഓക്കെ റെഡിയാണ് ഷൂട്ടിന് വരാം, എല്ലാം പിന്നെ ചടപടയെന്നായിരുന്നു. വന്നു നേരിട്ട് കണ്ടു, അപ്പം സാറെനിക്ക് അപ്പം എന്നോട് പറഞ്ഞു, സാറിങ്ങനെ എന്താ പറയുക, ഇത് നമ്മളൊരിക്കലും അങ്ങനെ നമ്മുടെ അപ്പിയറൻസ് കൊണ്ട് നമ്മളൊരിക്കലും നമ്മളാദ്യം തന്നെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ ബെസ്റ്റ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, പാട്ട് പാടുന്നതായാലും തനിക്ക് തൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ പറയാം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ പാട്ട് പാടുമ്പോൾ ഒക്കെ ശരിയാണ്, പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതൊന്നും ഒരിക്കലും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അതൊന്നും ഒരു നെഗറ്റീവ് ക്വാളിറ്റി അല്ല നമ്മുടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ടത്. പിന്നെ അറ്റ് ലാസ്റ്റാണ് അറിയുന്നത്, എനിക്ക് മെസ്സേജ് അയച്ച് എന്നോട് ഇങ്ങനെ ഓക്കെ ഞാൻ ഓക്കെയാണ് ഇതിന് വന്നോളൂ ഷൂട്ടിന് വന്നോളൂ എല്ലാം ഇതൊക്കെ പറഞ്ഞ് എന്നെ ഓക്കെ ആക്കിയെടുത്ത ഈ സാറാണ് ഇതിൻ്റെ റൈറ്റർ എന്ന്, ദേവദത്തൻ എന്നാണ് സാറിൻ്റെ പേര്, ദേവദത്തൻ ആൻഡ് അമൽ നീരജ് സാറിൻ്റെ ആണ്. അപ്പോൾ ദേവദത്തേട്ട മൂലമാണ് ഞാനെങ്ങനെ ഭീഷ്മപർവ്വത്തിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ പ്രസൻസ് എനിക്ക് എന്താ പറയുക അതിൽ നിൽക്കാൻ എനിക്കൊരു ആ ഒരു ഫ്രെയിമിൽ അമൽ നീരജ് സാറിൻ്റെ ആ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടി. ആദ്യം തന്നെ ദേവദത്തേട്ടന് വലിയൊരു ബിഗ് താങ്ക്സ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഫ്രണ്ട് കാവ്യ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് കേട്ടോ, അവൾ വഴിയാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാവ്യയ്ക്കും ഞാൻ എൻ്റെ വലിയൊരു താങ്ക്സ് എന്താ പറയുക ഈ ഒരു വേദി കൂടെ ഞാൻ അറിയിക്കുവാണ്. അപ്പോൾ അതാണ് ലൈഫ് ജേണിയിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിട്ട് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സൂപ്പർ മെലഡി കേൾക്കാം. നമ്മുടെ എ ആർ റഹ്മാൻ സാറിൻ്റെ അടുത്തൊരു ലെജൻഡ് ഇൻ മ്യൂസിക് ഡയറക്ഷനാണ് എ ആർ റഹ്മാൻ സാർ. എ ആർ റഹ്മാൻ സാറിൻ്റെ ബോംബെ എന്ന മൂവിയിലത്തെ ഒരു വളരെ മനോഹരമായൊരു മെലഡി ഉയരെ എന്നൊരു സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്ത എൻ്റെ എല്ലാ ലൈഫ് ഇവൻസും ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻസും എല്ലാവർക്കും ഇത്തിരിയെങ്കിലും എന്താ പറയുക എൻഗേജ്ഡ് ആയിട്ടൊന്ന് കേട്ടിരിക്കാൻ തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, ഞാൻ എൻ്റെ വെരി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ ചെയ്യുന്നത് ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഒപ്പം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തീരെ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു വേദി സമ്മാനിച്ച എൻ്റെ ഫ്രണ്ട് ആവ്രിലിനും, പിന്നെ ആവ്രിൽ എനിക്ക് എന്താ പറയുക ഇവിടെ ടാനിയ മാം എന്ന് പറയുന്ന ഒരു മാമിനെ കണക്ട് ചെയ്ത് തന്നിരുന്നു. മാമിനോടും റേഡിയോ കൊച്ചി 90 FM എല്ലാ എന്താ പറയുക എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ നന്ദി ഇവിടെ അറിയിക്കുന്നു. ഒപ്പം തന്നെ എന്താ പറയുക ഇനിയും ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസൊക്കെ റേഡിയോ കൊച്ചിയിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ എവ്രി വൺ.
1: കലാപ്രബോധിനി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.